രാജാനരാജപാനപാന് ദേവാന ദേവോപമഹാന് ഇന്ദ്രാനിന്ദ്രബാലന ബാല രംഗ കാലന കാല അനുഭൂതയാംഗുഗാപാംഗുഗാതമേതപാര ഗുണഗണോദാര മുനഗണ പ്രണാമ നിർഭയ നേകാം ആത്തദോത് പ്രചാണ്ഡോ മേത് കഥയ ഖാണ്ഡാലിസ കർമ്മ മദ്രിസ ധർമ്മ സർവപര

ജനങ്കീയനാമേ. ഏ കശ്രീ ശാന്ത അജയ അലയ പയ പയ പൂവജൂനാസ കാശ കാഞ്ച പാഞ്ചലഖ ഭക്മകാൽ ദയാല ലേഖ പേഖ അനാമ കാമകാഠാനാഥി പ്രമാഥ യോനി മോണി നാരാഗ്യന രംഗേന രൂപേന രേഖേ അകാർമംഗ പർമംഗ ഗഞ്ജയ ലേഖേ ഏപ് ഞങ്ങ പ്രയാത ശാസ്ത്രമാസൽ പരിണാമേ സ്വാതൽ പ്രണാശ്രീ ഗഞ്ചല അഗഞ്ചല അനാമേ സ്വാതൽ വാസേന്ദ്ര കാമംഗ വിഭൂത്തേ സ്വാതൽ സ്വരൂപേഖ കർമ്മംഗ പ്രണാശി സ്വധർമ്മംഗ പ്രഭൂത്തേ സദാ സച്ചിദാനന്ദ സുതരം പ്രണാസി ഗ്രീമല കുരന്ദാസ്മാതൽ നിവാസി അജായ ഭൂതേ വിജയഗുനി മേ ഹരിയങ്കരിയങ്കരി മരഹി മേ ചതുർചക്ര ഭരതി ചതുർചക്ര ഭുഗുത്തെ സുയം ഭവ ശുഭം സർവദാ സർവജുഗുത്തെ ദുഃഖാലം പ്രണാസി ദയാലം സ്വരൂപേ സദാംഗ സംഗേ അപംഗം ഭൂതേ ചതുർചക്ര ഭരതി ചതുർചക്ര ഭുഗു

0: ഓടിപ്പിൻ സദുക്കനാണ് പായോപ്പിൻ സദുക്കനാണ് പായ സത്ഗുരു ചാപ്രിക്കും കാ പ്രകടാക്ഷണായ
1: സത്ഗുരു മിലിയേ സദാ മുക്ത ഹൈ ജിൻ വിച്ച് ഹോ മോഹ ചുകായ ഉത്തം ഇഹ ബിചാര